0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി, ഖടം RS കൃഷ്ണമൂർത്തി റാവു. സ്വന്തം കൃതിയായ എന്നെ നീ മറവാതെ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അമൃതവർഷിണി ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by MM Dandapani Deshikar. He is accompanied on the violin by RS Gopalakrishnan, on the mridangam by Palakkad K Kunjumani, and on the ghatam by RS Krishnamurthy Rao. He begins his vocal recital with his own composition Enne Nee Maravade. In the ragam Amrita Varshini sets to Aditalam.

0: അമൃതവർഷിണി രാഗത്തിൽ എന്നെ നീ മറവാതെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ എന്നെ നീ മറവാതെ. ഇന്ന് രാഗം അമൃതവർഷിണി, സെറ്റ് ടു ആദ്യ താളം.
0: അടുത്തതായി ബഹുളാഭരണം രാഗത്തിൽ ജാലം ചെയ്വത് എന്നാരംഭിക്കുന്ന വേദനായകം പിള്ള കൃതി രൂപകതാളം.

0: ബഹുളാഭരണം രാഗത്തിൽ വേദനായകം പിള്ള രചിച്ച ജാലം ചെയ്വത് എന്ന കൃതിയാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് വേദനായകം പിള്ളെ, ജാലം ചെയ്വത്. ഇന്ന് രാഗം ബഹുളാഭരണം, സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ RS ഗോപാലകൃഷ്ണൻ. മൃദംഗം പാലക്കാട് K കുഞ്ചുമണി. ഖടം RS കൃഷ്ണമൂർത്തി റാവു. ഇനി ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഈ വരകു എന്ന് തുടങ്ങുന്ന കീർത്തനം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by MM Dandapani Deshikar. He is accompanied on the violin by RS Gopalakrishnan, on the mridangam by Palakkad K. Kunjumani, and on the ghatam by RS Krishnamurthy Rao. Now listen to the composition of Saint Thyagaraja, Eevaragu, in the ragam Shankarabharanam, set to Aditalam.

0: ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഈ വരകു എന്ന കീർത്തനമാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഈ വരകു എന്റെ രാഗം ശങ്കരാഭരണം സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി സ്കന്ദർ അലങ്കാരം രാഗമാലിക.
1: എം എം ദണ്ഡപാണി ദേശികർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് രാഗമാലിക സ്കന്ദർ അലങ്കാരം.

0: നിങ്ങൾ കേട്ടത് സ്കന്ദർ അലങ്കാരം രാഗമാലിക.
1: യു വിൽ ലിസണിംഗ് ടു എ രാഗമാലിക സ്കന്ദർ അലങ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എം എം ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ ആർ എസ് ഗോപാലകൃഷ്ണൻ. മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി. ഖടം ആർ എസ് കൃഷ്ണമൂർത്തി റാവു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എം എം ദണ്ഡപാണി ദേശികർ. Accompanying artist were R. S. Gopalakrishnan on the violin, Palakkad K. Kunjumani on the mridangam, and R. S. Krishnamurthy Rao on the ghatam. This program was contributed by
0: Agashavani
1: Thiruvananthapuram, Faragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 ഡി ടി എച്ച് ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കാരൈക്കുറിച്ചി അരുണാചലവും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ജ്ഞാന വിനായകനെ എന്നാരംഭിക്കുന്നു രാഗം. ഗംഭീരനാട്ട, ആദിതാളം, ഉളുന്തൂർപേട്ടൈ, ഷൺമുഖം കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagasuram recital by Karaikurji Arunachalam and party. They begin their Nagasuram recital with the composition of Ulundur Petai Shanmukham Jnana Vinayagane in the rag Gambira Nata sets to Aditaal.

0: ജ്ഞാനവിനായകനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗംഭീരനാട്ട, ആദിതാളം, ഉളുന്തൂർപേട്ടൈ ഷൺമുഖം കൃതി.
1: യു വെ ലിസ്റ്റിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ഉളുന്തൂർ പേട്ടൈ ഷൺമുഖം, ജ്ഞാനവിനായകനെ ഇൻ ദ രാഗ് ഗംഭീരനാട്ട സെറ്റ് ടു ആദിതാൾ.
0: ഇനി നിരവധി സുഖത എന്നാരംഭിക്കുന്നു. രാഗം രവിചന്ദ്രിക, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ദ നാഗസ്വരം റിസൈറ്റൽ, ദേ വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നിരവധി സുഖത ഇൻ ദ രാഗ് രവിചന്ദ്രിക സെറ്റ് ടു ആദിതാൾ.

0: നിരവധി സുഖത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രവിചന്ദ്രിക, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നിരവധി സുഖത. എന്തരാഗ് രവിചന്ദ്രിക, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരേക്കുറിച്ചി അരുണാചലവും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. ഇനി മാ ജാനകി എന്നാരംഭിക്കുന്നു രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram recital by Karekurichi Arunachalam and Party. Next is a composition of Saint Thyagaraja, Ma Janaki, in the rag Kamboji, set to

0: ജാനകി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, മാ ജാനകി ഇൻ ദ രാഗ് കാംബോജി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ചക്കനി രാജമാർഗമോ എന്നാരംഭിക്കുന്നു. രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കാരേക്കുർജി അരുണാചലം ആൻഡ് പാർട്ടി കൺക്ലൂഡ് ദ നാഗസ്വം റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ചക്കനി രാജമാർഗമോ ഇൻ ദ രാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു ആദിതാൾ.

0: ചക്കനി രാജമാർഗമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഖരപ്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ചക്കനി രാജമാർഗമോ ഇൻ ദ രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കാരേക്കുറിച്ചി അരുണാചലവും സംഘവും അവതരിപ്പിച്ച നാഗസുര കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ കാരേക്കുറിച്ചി അരുണാചലം ആൻഡ് പാർട്ടി. This program was brought to you by
0: Akashavani
1: Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

ഇനി സാമഗാന ലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ നൗ ടു സാമഗാന ലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashri Mahesh. She is accompanied by Vaipin Sadesh on Mridgam and M. Vimal on Ghadam. Adhyam Abhogiragatil Varnam Adithalam. The first item of this concert is Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദാളം. She continues her concert with Enduku Peddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഖരടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനിഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഖരടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിന്നും. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.